ചാർജ് കഥ അഷ്ടപതി സാധക സംഘ മുഖോജലോത് സാസംഗ് മല സകലീഖോത് സാധക സംഘ മിട്ടേ അഭിമാൻ സാധക സംഘ പ്രകട സുഖിയാൻ സാധക സംഘ ബുജയപുരേര സാസംഗ് സബോധനബേര സാധക സംഘ പായനാമരത്തൻ സാധക സംഘ ഏകുപുരജാതൻ സാധകി മഹമ ഭരണേ കൗൺ പരാനി നാനക് സാധകി ശോഭ പ്രമഹേ സമാനി സാധക സംഘ അഗോചര ബല സാധക സംഘ സദാ പ്രഫുല സാധക സംഘ ആബേ ബസ് പഞ്ച സാസംഗ് അമൃതരസ പഞ്ച സാസംഗ് വേ സബകി രേന സാധക സംഘ മനോഹർ ബേൻ സാധക സംഘ കത്മുതാവേ സാസംഗ് അസ്തിത്വ മന പാവേ സാധക സംഘ മായാതെ പെൻ സാസംഗ് നാനം പ്രഭ സുപ്രസന്ന

സുഖനാ സുഖത്തെ ടരായ സന്ധ ദുഃഖിക്കോ നായി ഠാവുനാം സന്ഭാവേ തലയ മിലായ സന്ധ ദുഃഖിയത് ബീത്തെ ടുട്ടായ സന്ധ ദുഃഖിക്കത്തെ കാജ ന പഹുച്ചായ സന്ധ ദുഃഖിക്കു ധ്യാന പ്രഭായ സന്ധ

അപ്പനെ ഈ ഭഗതിയിലായ അഷ്ടപതി ജാചകജൻ ജാചായ പ്രധാൻ കര കൃപാ ദേവോ ഹരണാം സഹജനാക്കി മാങ്കോ തൂർ പാർ ബ്രഹ്മരി സർദാപൂർ സദാ സദാ പ്രഭു കെ ഗുണഗാമോ സാസാ പ്രഭു തമേതയാമ ചരൺ കമല സിംഹ ലാഗേ പ്രീത ഭഗത് ഭഗത് കരോ പ്രഭു കീ രതനീത ഏ കോട്ടേക്കോ ആധാർ നാനക മാങ്കേ നാം ഭ്രംസാർ പ്രഭു കീ ദുഷ്മാ സൂയ രസ പാവേ ബിർളാ കുവേ ജൻ ചാഖ്യാ സേ ജന്ത്ര ബതാനേ പൂർണ പുരുഖ നേ ഡോലാനേ സ്വഭർ പരേ പ്രേമ രസ രംഗ ബജേ ചാവോ സാധകേ സംഗ പരേ ശരണ ആന സബ ത്യാഗ അന്തർ ബർഗാ സന്ദല ബലാഗ് ബട ഭാഗി ജപ്യാ പ്രഭു സോയേ നാനക നാം രത്തെ സുഖോയേ സേവാ കീ മനസാ ഭൂരി ഭൈ സദ്ഗുരുതേ നിർമ്മല മത ലൈ ജനകോ പ്രഭു ഹയോ ദയാൽ സേവ കീർണോ സദാ നിഹാൽ ബന്ധന ഗാഢ മുഖ ജന ഭയാ ജനം മരണ ദൂഖ ഭ്രമ ഗയാ ഇഷ്പുണ്യ ശ്രദ്ധാ സ പൂരി രവരയാ സത്സംഗ ജൂരി ജിസ്കാ സാത്തിൻ ലിയാ മിലായ നാനക ഭക്തി നാം സമായ സോഗ ബിസരേ ജയ കാല ന പാനേ സോഗ ബിസരേ ജയ കിയാ ജാനേ സോഗ ബിസരേ ജന സബ കിച്ച് ദിയാ സോഗ ബിസരേ ജയ ജീവൻ ജിയാ സോഗ ബിസരേ ജയ അഗ്നമേ രാഖേ ഗുരുപ്രസാദ ഗോ ബ്രണ്ടാ രാഖേ സോഗ

സൗഖ സൗഖേ നമോ സർവരോഗേ നമോ സർവപഹുഗേ നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പ്രമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശം നമോ സർവകൃശം